0: അംഗാദീ ഉംഗന്നാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: നഫ്സാനെ ദുളഹേഖം.
1: അംഗാദി ഉംഗണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുക
2: തെതുവരിക്കമ്മായകു
1: എക്കുവരിക്കമായകു
2: ഏറുവെസ് മിഹാറുവെസ് റയ്യത്തുന്നായകു റയ്യത്തുന്ന എമ്മി ഗാതുക ദിവഹരാജ്യക്ക് അടു
1: എങ്ങാ സത്രസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്
2: ഇസ്ലാം
3: റേഡിയോ
2: മുദരിസ് മിഹാറു യൂട്യൂബ് ചാനലും കൊമ്മ വകുതകുസ് അടോ ഹാലിവേരി ദിവ്യരാജ് ഗഡുഗെ യൂട്യൂബ് ചാനൽ അവ സബ്സ്ക്രൈബ് കൊള്ളവ
0: ഹിബ്ബറ ഉമ്മി
4: മി മുബാരാത്തും അളുകണ ആ തജുരിബാത്തക ആ മൗദൂമാത്തക അളുകണ ഇംഗെന്താണ് കമുഗെ ഫോണി ഉമ്മേതുക
5: മി ഹുരി നിയ കണ്ടാളകെ തം മിഗെ ദേവേമ കുരിയക ദാൻ ഹമ
4: ഹിതം എരി മി ഫാർ ബാരുവാണി വണെ ലിബുണസ് നൊലുബുണസ് ലിബെ തജുരിബായി കി അളുകട ദേഖേ കൊതുക വര പോട എച്ച
6: ഉവ ഫെൻ ഹഗീഗതകൻ ഹെദുമ ബാവരിൻ പുര ഉഫാവരി ദതു
7: ബെസ്റ്റ് റേഡിയോ പ്രസന്റർ കോമ്പറ്റീഷൻ ഗെ ടൈറ്റിൽ ഉഫലാല ബാവരി കി
0: ರೇಡಿಯೋ ಪ್ರೋಗ್ರಾಂ ಹುಷೇಳಮ ಶೌಗರು ಅಪರಾತಕ ಖಾಸ್ ಕೊಕ್ಕೆ ದಿವೆ ರಾಜ್ಯಗಳು ಕೊರೆಗೆಂದ ರಿಯಾಲಿಟಿ ಶೋ
8: ಫಹಿ ಪೇ ಪ್ರೆಸೆಂಟ್
9: ಬೆಸ್ಟ್ ರೇಡಿಯೋ ಪ್ರೆಸೆಂಟರ್ ಕಾಂಪಿಟಿಷನ್
6: ಹುಕುರು ಅದಿ ಹೊನೆ ಹಿಡಿದು ಹೋಗೆ ಮೆಂದುರು ದೇ ಚಹಾಯರು
0: ರಿಪೀಟ್ ಹುಕುರು ಅದಿ ಹೊನೆ ಹಿಡಿದು ಹೋಗೆ ರೇಗಂಡು ದಿಹೆ ಗಡಿತರಿ
6: ಎಂಗಾ ಸತರಸತೇಕ ಸಾಳಿಸ್ ನುವೆ ಕಿಲೋ ಹರ್ಟ್ಸ್ ಮೀಡಿಯಂ ವೇವ್ ಅದಿ ಅಡ್ಡಿಹ ನುವೆ ಮೆಗ ಹರ್ಟ್ಸ್ ಎಫ್ ಎಂ ಬ್ಯಾಂಡ್
0: ಫಹಿ ಪೇ ಪ್ರೆಸೆಂಟ್ಸ್ best radio presenter competition me mubarak to be co-sponsor ki wholesale point